ഇസൈക്കോളങ്ങളിൽ അടുത്തു വരും പാടൽ. കണ്ണിൽ വന്ന് മിന്നൽ പോൽ കാണുതേ ഇൻപ കാവ്യ കലയെ ഓവിയമേ.

ാമൽ സീതാരാമൽ കൊടുപ്പാളി അന്നം നമത് കാതൽ എങ്കും എന്നും കാണാതെ.